0: കൊട്ടി പിടിക്ക പൗടികാണ.
1: ജാക്കാഞ്ചിൽ went up the hill, Jack and Jill went up the hill inside.